നീതൈ ശ്രദ്ധ നീതൈ നീസാ. ദ സെക്കൻഡ് നീ വാസ് ശുദ്ധിനി. മപനീതനി സനി പഗ കോമൽഗാ.